0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ഉദ്ധിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാനാകില്ലെന്ന് ലിയോ പതിനാലാമൻ പാപ്പ. അങ്ങയുടെ രാജ്യം വരണമേ എന്ന പേരിൽ നടക്കുന്ന എക്യുമെനിക്കൽ പ്രാർത്ഥനാ പ്രസ്ഥാനത്തിനായി മെയ് 13 നൽകിയ ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക് ക്രിസ്തുസാക്ഷിമേകാനുള്ള വിളിയെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. ക്രിസ്തുവിനെ കൂടുതൽ ആളുകൾ അറിയുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഈ പ്രസ്ഥാനം ഉയർപ്പുകാലവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രാർത്ഥനായജ്ഞത്തിന് തന്റെ ആത്മീയ സാന്നിധ്യം പരിശുദ്ധപിതാവ് വാഗ്ദാനം ചെയ്തു. ക്രിസ്തുവിലാണ് ജീവന്റെ പൂർണ്ണതയും അർത്ഥവും കാണാൻ നമുക്ക് സാധിക്കുകയെന്ന് ഉദ്ബോധിപ്പിച്ച പാപ്പ, ഇത് നമുക്ക് മറച്ചുവയ്ക്കാനാകില്ലാത്ത ഒരു സത്യമാണെന്നും ധൈര്യപൂർവം പ്രഘോഷിക്കപ്പെടേണ്ട ഒന്നാണെന്നും പ്രസ്താവിച്ചു. ഗവേഷണങ്ങളിലൂടെയും ഉദ്ബോധനങ്ങളിലൂടെയും പ്രാദേശിക, ദേശീയ, അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകുന്ന വിവിധ സേവനങ്ങളിലൂടെയും മനുഷ്യന്റെ അന്തസ്സും സാംസ്കാരിക പൈതൃകവും പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യുകയെന്നത് ഒരു അക്കാദമിക് സമൂഹത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ. ബൊളീവിയയിലെ സാൻ പാബ്ലോ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയുടെ 60th വാർഷികവുമായി ബന്ധപ്പെട്ടു നൽകിയ ഒരു സന്ദേശത്തിലാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ എക്സ് കോർദേ എക്ലേസിയ എന്ന അപ്പസ്തോലിക ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമൂഹത്തോടും മനുഷ്യരോടുമുള്ള കടമകളെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. അതേസമയം സത്യത്തെ സ്നേഹപൂർവം അന്വേഷിക്കാനും അറിയിക്കാനും സർവകലാശാലകൾക്ക് കടമയുണ്ടെന്നും സാൻ പാബ്ലോ യൂണിവേഴ്സിറ്റിയുടെ സ്നേഹത്തിലുള്ള സത്യം എന്ന ആപ്തവാക്യം പരാമർശിച്ചുകൊണ്ട് പാപ്പ ഓർമ്മിപ്പിച്ചു. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവാണ് യഥാർത്ഥ സത്യമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. വടക്കേ ഇറ്റലിയിലെ ടൂറിൻ നഗരത്തിൽ നടക്കുന്ന 38th അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് ആശംസകളേകിയും മനുഷ്യജീവിതം മെച്ചപ്പെടുത്താൻ സാഹിത്യത്തിനുള്ള വിളി ചൂണ്ടിക്കാട്ടിയും ലിയോ പതിനാലാമൻ പാപ്പ. മെയ് 14 വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ട് ടൂറിൻ അതിരൂപത അധ്യക്ഷൻ കർദിനാൾ റോബേർത്തോ റെപ്പോളയ്ക്ക് അയച്ച ടെലഗ്രാം സന്ദേശത്തിലൂടെയാണ് സാഹിത്യത്തിനുള്ള ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. മനുഷ്യരുടെ, പ്രത്യേകിച്ച് കൂടുതൽ ദുർബലരായവരുടെ അന്തസ്സ് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സാഹിത്യമാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളതെന്ന് പ്രസ്താവിച്ച പാപ്പ, സാഹിത്യത്തിന് സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും പഠനശാലയാകാൻ സാധിക്കുമെന്നും എഴുതി. സംവാദങ്ങളും ഐക്യവും വളർത്തുന്നതിൽ സംസ്കാരത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ അറിവ് പകരാൻ ഈ പുസ്തകമേളയ്ക്കാകട്ടെയെന്ന് പരിശുദ്ധപിതാവ് ആശംസിച്ചു. February 7 അക്രമികൾ തട്ടിക്കൊണ്ടുപോയ നൈജീരിയയിലെ കഫഞ്ചൻ രൂപതാംഗമായ ഫാദർ നഥാനിയേൽ അസുവായെ സ്വതന്ത്രനാക്കപ്പെട്ടുവെന്ന് May 12 രൂപത അറിയിച്ചതായി ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നീണ്ട 3 മാസങ്ങൾക്കു ശേഷമാണെങ്കിലും ഫാദർ അസുവായെ സ്വതന്ത്രനാക്കപ്പെട്ടതിൽ സന്തോഷമറിയിച്ച രൂപതാവൃത്തങ്ങൾ അദ്ദേഹത്തിനു വേണ്ട ചികിത്സകൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സുരക്ഷിതമാണെന്നും വ്യക്തമാക്കി. കടുന സംസ്ഥാനത്തുള്ള കാരാപ്രദേശത്തെ കാർക്കുവിലുള്ള പരിശുദ്ധ ത്രിത്വത്തിന്റെ ഇടവകയിൽ സേവനം ചെയ്തിരുന്ന ഫാദർ അസുവായെ അദ്ദേഹത്തിന്റെ ഇടവക ഭവനത്തിൽ നിന്ന് 10 ഇടവകക്കാർക്കൊപ്പം May 7 രാവിലെ സായുധ അക്രമി സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. സംഭവത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ മാത്രം രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ 30-ൽ ക്രൈസ്തവർ കൊല്ലപ്പെട്ടതായി ഫീദസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ലെബനനിലെ കുട്ടികൾ കടുത്ത സംഘർഷങ്ങൾക്കും ആക്രമണങ്ങൾക്കും വിധേയരാകുകയാണെന്നും 100 കണക്കിന് കുട്ടികളാണ് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ യുദ്ധത്തിന്റെ ഇരകളായതെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. കഴിഞ്ഞ 8 ദിവസങ്ങൾക്കുള്ളിൽ മാത്രം 59 കുട്ടികൾ ആക്രമണങ്ങൾക്കിരകളായെന്ന് അറിയിച്ച ശിശുക്ഷേമനിധി, വെടിനിറുത്തൽ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം മാത്രം 22 കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും 93 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാക്കി. തുടർച്ചയായ ആക്രമണങ്ങൾ മൂലം രാജ്യത്ത് 800,000 കുട്ടികളാണ് കടുത്ത മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതെന്ന് സംഘടന കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ ദിലേക്സീത്തെ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലെ 99 മുതൽ 102 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

സഭയിലും സമൂഹത്തിലും ദാരിദ്ര്യമനുഭവിക്കുന്ന ആളുകളെ പ്രത്യേകമായ ഒരു താൽപര്യത്തോടെയും കരുതലോടെയും സമീപിക്കണം എന്നതാണ് ഈ അപ്പസ്തോലിക പ്രബോധനം അതിന്റെ സമഗ്രതയിൽ മുൻപോട്ടു വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയം. ദരിദ്രർ കേവലം സഹായം അർഹിക്കുന്നവരല്ല, മറിച്ച് സമൂഹത്തിന്റെയും സഭയുടെയും വളർച്ചയിൽ സജീവമായ പങ്കുവഹിക്കുന്ന ആളുകളാണെന്ന വിപ്ലവാത്മകമായ കാഴ്ചപ്പാടാണ് ഈ പ്രബോധനം മുൻപോട്ടുവയ്ക്കുന്നത്. ആഗോളവൽക്കരിക്കപ്പെട്ട ഇന്നത്തെ ലോകത്ത് നിലനിൽക്കുന്ന അസമത്വങ്ങളും സാമ്പത്തിക വൈവിധ്യങ്ങളും മനുഷ്യരാശിയുടെ ആത്മീയവും സാമൂഹികവുമായ വളർച്ചയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അതിനുള്ള പരിഹാരം ദരിദ്രരെ ഉൾക്കൊള്ളുന്നതിലൂടെ എങ്ങനെ സാധ്യമാകുന്നുവെന്നും ലിയോ പതിനാലാമൻ പാപ്പ ഇവിടെ വിശദീകരിക്കുന്നു. അപ്പരസീത സമ്മേളനത്തിന്റെ ഉൾക്കാഴ്ചകളെ മുൻനിർത്തിയാണ് ഈ നിലപാട് വ്യക്തമാക്കുന്നത്. ദരിദ്രർക്കു വേണ്ടിയുള്ള മുൻഗണനാപരമായ നിലപാട് എന്നത് വെറുമൊരു സാമൂഹിക സേവനമല്ല, മറിച്ച് അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ തിരഞ്ഞെടുത്തത് ദാരിദ്ര്യത്തിന്റെ വഴിയായിരുന്നു. നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടി ദരിദ്രനായിത്തീർന്ന ക്രിസ്തുവിന്റെ മാതൃകയാണ് സഭയെ ഈ വഴിയിൽ നയിക്കുന്നത്. ലോകത്തിലെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും ഇടമുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജീവിതത്തിന്റെ മേശ ഒരുക്കുക എന്നത് സഭയുടെ ദൗത്യമാണ്. ഈ മേശയിൽ നിന്നും ആരും പുറന്തള്ളപ്പെടരുത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ മനുഷ്യന്റെ സമഗ്ര വികസനം സാധ്യമാകൂ എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ദരിദ്രരെ കേവലം ഉപഭോക്താക്കളായോ അല്ലെങ്കിൽ ഔദാര്യം കൈപ്പറ്റുന്ന വസ്തുക്കളായോ കാണുന്ന രീതി മാറേണ്ടതുണ്ട്. അവർക്ക് സ്വന്തമായ ഒരു സംസ്കാരം രൂപപ്പെടുത്തുവാനും അതിൽ ജീവിക്കുവാനുമുള്ള അവകാശമുണ്ടെന്നത് പ്രധാനമാണ്. ഓരോ സമൂഹത്തിനും അവരുടേതായ മൂല്യങ്ങളും വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളുമുണ്ട്. ദരിദ്രരായ ജനവിഭാഗങ്ങൾ അവരുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്ന വിശ്വാസ ജീവിതത്തെ സഭ ആദരവോടെ കാണണം. ദാരിദ്ര്യത്തിന്റെ അനുഭവം മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാത്ത പല സത്യങ്ങളെയും ദർശിക്കുവാനുള്ള ഉൾക്കാഴ്ച അവർക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടുതന്നെ ലോകം അവരെ കേൾക്കുവാൻ തയ്യാറാവണം. സുവിശേഷവൽക്കരണത്തിൽ ദരിദ്രർക്ക് വലിയ പങ്കുണ്ടെന്നതും പാപ്പ അടിവരയിട്ടു പറയുന്നു. അവർ വെറുതെ വചനം കേൾക്കുന്നവരല്ല, മറിച്ച് തങ്ങളുടെ ലളിതമായ ജീവിതത്തിലൂടെയും കുടുംബ ബന്ധങ്ങളിലൂടെയും അയൽപ്പക്ക ബന്ധങ്ങളിലൂടെയും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവരാണ്. മക്കളെ വിശ്വാസത്തിൽ വളർത്തുന്നതും പ്രയാസങ്ങൾക്കിടയിലും ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നതും ദരിദ്രരുടെ സവിശേഷതയാണ്. അവരുടെ ഈ ജനകീയമായ വിശ്വാസരീതി സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ദരിദ്രരോടുള്ള സൗഹൃദമാണ് അവരെ മനസ്സിലാക്കുവാനുള്ള ഏക വഴി. അവരോട് അടുത്തുനിൽക്കുമ്പോൾ മാത്രമേ അവരുടെ യഥാർത്ഥ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കൂ. അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുവാനും അവരെ വിമോചനത്തിന്റെ പാതയിലേക്ക് നയിക്കുവാനും ഈ സൗഹൃദം അനിവാര്യമാണ്. ദരിദ്രർക്കു വേണ്ടിയുള്ള നിലപാട് എന്നത് അവരോടുള്ള ഒരു പ്രത്യേക സ്നേഹമാണ്. ഇത് വെറുമൊരു സഹതാപമല്ല, മറിച്ച് മറ്റൊരാളുടെ വ്യക്തിത്വത്തെ ആഴത്തിൽ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ശ്രദ്ധയാണ്. സ്നേഹത്തിലധിഷ്ഠിതമായ ഈ ശ്രദ്ധയാണ് ഒരുവനെ സേവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇത് ഇന്ന് പലപ്പോഴും കാണപ്പെടുന്നതുപോലെ പ്രശസ്തിക്കോ അല്ലെങ്കിൽ കടമ നിർവഹിക്കുവാനോ വേണ്ടിയല്ല, മറിച്ച് ആ വ്യക്തിയുടെ അന്തർലീനമായ സൗന്ദര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നാം അവരെ സ്നേഹിക്കേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ദരിദ്രരുടെ ജീവിതശൈലിയെയും അവരുടെ വിശ്വാസത്തെയും ആദരിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹം അർത്ഥപൂർണമാകുന്നത്. അവരെ വിമോചനത്തിലേക്ക് നയിക്കുക എന്നാൽ അവർക്കൊപ്പം നടക്കുക എന്നാണ് അർത്ഥം. ദരിദ്രർക്കിടയിൽ താമസിക്കുവാനും അവരെപ്പോലെ ജീവിക്കുവാനും തയ്യാറായവരെ പാപ്പ തന്റെ വാക്കുകളിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇടയ്ക്കിടെ സന്ദർശനം നടത്തുന്നതിനേക്കാൾ വലിയ മൂല്യം അവരോടൊപ്പം വസിക്കുന്നതിനുണ്ട്. സുവിശേഷാത്മകമായ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായ രൂപമാണിത്. ഇത്തരം സാമീപ്യമാണ് ദരിദ്രരെ വികസനത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്നത്. ദരിദ്രരിൽ നിന്നും നാം സുവിശേഷം പഠിക്കേണ്ടതുണ്ട് എന്ന ചിന്ത വളരെ പ്രധാനമാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ജ്ഞാനമുണ്ട്. എല്ലാവിധ പ്രതിസന്ധികളിലും അതിജീവനത്തിന്റെ പാഠങ്ങൾ അവർ പഠിക്കുന്നത് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തിലൂടെയാണ്. മറ്റാരും സഹായിക്കാനില്ലാത്ത സാഹചര്യത്തിൽ ദൈവത്തിൽ മാത്രം അഭയം പ്രാപിക്കുന്ന അവരുടെ ആത്മീയത ഏറെ ആഴമുള്ളതാണ്. സുരക്ഷിതത്വത്തിന്റെ നടുവിൽ ജീവിക്കുന്നവർക്ക് ഈ ജ്ഞാനം ലഭിക്കണമെങ്കിൽ ദരിദ്രരുടെ അനുഭവങ്ങളെ ശ്രവിക്കണമെന്നും പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ചെറിയ പരാതികളെ
അവരുടെ വലിയ കഷ്ടപ്പാടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എത്രത്തോളം ലളിതമാക്കേണ്ടതുണ്ടെന്ന ബോധ്യം നമുക്കുണ്ടാകും. ദരിദ്രരുടെ ദാരിദ്ര്യം നമ്മെ തിരുത്തുകയും ലളിതമായ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ സമഗ്ര വികസനമെന്നത് കേവലം സാമ്പത്തിക വളർച്ചയല്ല, അത് ആത്മീയവും സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയും കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഈ വികസന പ്രക്രിയയിൽ ദരിദ്രരെ മാറ്റിനിർത്തുവാൻ സാധിക്കില്ല. അവരെ വികസനത്തിന്റെ ലക്ഷ്യങ്ങളായി മാത്രം കാണാതെ വികസനത്തിന്റെ പങ്കാളികളായി കാണണം. ദരിദ്രരുടെ അനുഭവങ്ങളിൽ നിന്നും ഉയരുന്ന ജ്ഞാനം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ഏറെ അനിവാര്യമാണ്. അവർ പ്രദർശിപ്പിക്കുന്ന ഐക്യദാർഢ്യം, പരസ്പര സഹായം, സഹനശക്തി എന്നിവ ആധുനിക ലോകത്തിന് ഏറെ മാതൃകയാണ്. സമ്പന്നതയുടെയും ഉപഭോഗ സംസ്കാരത്തിന്റെയും ഇടയിൽ വഴിതെറ്റിപ്പോകുന്ന മനുഷ്യന് ദരിദ്രരുടെ ജീവിതം ഒരു വഴികാട്ടിയാണ്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും ദാരിദ്ര്യം ഒരു തടസ്സമല്ലെന്ന് അവർ തെളിയിക്കുന്നു. ചുരുക്കത്തിൽ, ദരിദ്രർക്ക് സഭയുടെയും സമൂഹത്തിന്റെയും ഹൃദയഭാഗത്താണ് സ്ഥാനം എന്നുള്ളതാണ് പാപ്പ പ്രത്യേകമായി പറഞ്ഞുവെക്കുന്നത്. അവരെ കേവലം ഗുണഭോക്താക്കളായി കാണുന്ന മനോഭാവം ഉപേക്ഷിച്ച് ലോകത്തെ പരിവർത്തനം ചെയ്യുവാൻ കഴിവുള്ള ശക്തികളായി അവരെ അംഗീകരിക്കണം. അവരുടെ അന്തസ്സ് തിരിച്ചറിയുന്നതും അവരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നതും ക്രിസ്തീയ ദൗത്യത്തിന്റെ ഭാഗമാണെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അപ്പസ്തോലിക പ്രബോധനത്തിലെ ഈ വാക്കുകൾ തുടർന്ന് പാപ്പ തന്റെ പല സന്ദേശങ്ങളിലും എടുത്തു പറയുന്നതും ലോകത്തിന് വലിയ ഒരു ആഹ്വാനമാണ്. ദരിദ്രരിലൂടെയുള്ള ഈ വികസന കാഴ്ചപ്പാട് മനുഷ്യനെ കൂടുതൽ വിനീതനും സ്നേഹസമ്പന്നനുമാക്കുന്നു. മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും അപ്രകാരം ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുവാനും നമ്മെ സഹായിക്കുന്നു. എല്ലാവർക്കും പങ്കുചേരാവുന്ന ജീവിതത്തിന്റെ മേശ യാഥാർത്ഥ്യമാകുമ്പോൾ മാത്രമേ മാനവികത അതിന്റെ പൂർണതയിൽ എത്തുകയുള്ളൂ. ദരിദ്രരോടുള്ള ഈ ആദരവും സ്നേഹവും കലർന്ന സമീപനമാണ് ലോകത്തെ കൂടുതൽ നീതിയുള്ളതും സമാധാനപൂർണവുമാക്കുന്നത്. അവരുടെ ലളിതമായ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സുവിശേഷമനുസരിച്ച് ജീവിക്കുന്നത്. ഇത് കേവലം ദരിദ്രരുടെ പുരോഗതി മാത്രമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ ആത്മീയവും ഭൗതികവുമായ സമഗ്ര വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBS വരികൾക്ക് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് സംഗീതം പകർന്ന ഗാനം. ആലപിക്കുന്നത് കേദാർനാഥും വൈഗ മേരി ജോയും.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ഉത്ഥിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാനാകില്ലെന്ന് ലിയോ പതിനാലാമൻ പാപ്പ. അങ്ങയുടെ രാജ്യം വരണമേ എന്ന പേരിൽ നടക്കുന്ന എക്യുമെനിക്കൽ പ്രാർത്ഥനാ പ്രസ്ഥാനത്തിനായി മെയ് 13 നൽകിയ ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക് ക്രിസ്തുസാക്ഷ്യമേകാനുള്ള വിളിയെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. ക്രിസ്തുവിനെ കൂടുതൽ ആളുകൾ അറിയുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഈ പ്രസ്ഥാനം ഉയർപ്പുകാലവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രാർത്ഥനായജ്ഞത്തിന് തന്റെ ആത്മീയ സാന്നിധ്യം പരിശുദ്ധപിതാവ് വാഗ്ദാനം ചെയ്തു. ക്രിസ്തുവിലാണ് ജീവന്റെ പൂർണ്ണതയും അർത്ഥവും കാണാൻ നമുക്ക് സാധിക്കുകയെന്ന് ഉദ്ബോധിപ്പിച്ച പാപ്പ, ഇത് നമുക്ക് മറച്ചുവയ്ക്കാനാകില്ലാത്ത ഒരു സത്യമാണെന്നും ധൈര്യപൂർവം പ്രഘോഷിക്കപ്പെടേണ്ട ഒന്നാണെന്നും പ്രസ്താവിച്ചു. ഗവേഷണങ്ങളിലൂടെയും ഉദ്ബോധനങ്ങളിലൂടെയും പ്രാദേശിക, ദേശീയ, അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകുന്ന വിവിധ സേവനങ്ങളിലൂടെയും മനുഷ്യന്റെ അന്തസ്സും സാംസ്കാരിക പൈതൃകവും പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യുകയെന്നത് ഒരു അക്കാദമിക് സമൂഹത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ. ബൊളീവിയയിലെ സാൻ പാബ്ലോ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയുടെ 60th വാർഷികവുമായി ബന്ധപ്പെട്ടു നൽകിയ ഒരു സന്ദേശത്തിലാണ് വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയുടെ എക്സ് കോർദേ എക്ലേസിയ എന്ന അപ്പസ്തോലിക ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമൂഹത്തോടും മനുഷ്യരോടുമുള്ള കടമകളെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. അതേസമയം സത്യത്തെ സ്നേഹപൂർവം അന്വേഷിക്കാനും അറിയിക്കാനും സർവകലാശാലകൾക്ക് കടമയുണ്ടെന്നും സാൻ പാബ്ലോ യൂണിവേഴ്സിറ്റിയുടെ സ്നേഹത്തിലുള്ള സത്യം എന്ന ആപ്തവാക്യം പരാമർശിച്ചുകൊണ്ട് പാപ്പ ഓർമ്മിപ്പിച്ചു. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവാണ് യഥാർത്ഥ സത്യമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. വടക്കേ ഇറ്റലിയിലെ ടൂറിൻ നഗരത്തിൽ നടക്കുന്ന 38th അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് ആശംസകളേകിയും മനുഷ്യജീവിതം മെച്ചപ്പെടുത്താൻ സാഹിത്യത്തിനുള്ള വിളി ചൂണ്ടിക്കാട്ടിയും ലിയോ 14 പാപ്പ. മെയ് 14 വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ട് ടൂറിൻ അതിരൂപതാധ്യക്ഷൻ കർദിനാൾ റോബെർത്തോ റെപ്പോളയ്ക്കയച്ച ടെലഗ്രാം സന്ദേശത്തിലൂടെയാണ് സാഹിത്യത്തിനുള്ള ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. മനുഷ്യരുടെ, പ്രത്യേകിച്ച് കൂടുതൽ ദുർബലരായവരുടെ അന്തസ്സ് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സാഹിത്യമാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളതെന്ന് പ്രസ്താവിച്ച പാപ്പ, സാഹിത്യത്തിന് സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും പഠനശാലയാകാൻ സാധിക്കുമെന്നും എഴുതി. സംവാദങ്ങളും ഐക്യവും വളർത്തുന്നതിൽ സംസ്കാരത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ അറിവു പകരാൻ ഈ പുസ്തകമേളയ്ക്കാകട്ടെയെന്ന് പരിശുദ്ധപിതാവ് ആശംസിച്ചു. February 7 അക്രമികൾ തട്ടിക്കൊണ്ടുപോയ നൈജീരിയയിലെ കഫഞ്ചൻ രൂപതാംഗമായ ഫാദർ നഥാനിയേൽ അസുവായെ സ്വതന്ത്രനാക്കപ്പെട്ടുവെന്ന് May 12 രൂപത അറിയിച്ചതായി ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നീണ്ട 3 ശേഷമാണെങ്കിലും ഫാദർ അസുവായെ സ്വതന്ത്രനാക്കപ്പെട്ടതിൽ സന്തോഷമറിയിച്ച രൂപതാവൃത്തങ്ങൾ അദ്ദേഹത്തിനു വേണ്ട ചികിത്സകൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സുരക്ഷിതമാണെന്നും വ്യക്തമാക്കി. കടുന സംസ്ഥാനത്തുള്ള കാരപ്രദേശത്തെ കാർക്കുവിലുള്ള പരിശുദ്ധ ത്രിത്വത്തിന്റെ ഇടവകയിൽ സേവനം ചെയ്തിരുന്ന ഫാദർ അസുവായെ അദ്ദേഹത്തിന്റെ ഇടവക ഭവനത്തിൽ നിന്ന് 10 ഇടവകക്കാർക്കൊപ്പം May 7 രാവിലെ സായുധ അക്രമി സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. സംഭവത്തിൽ 3 കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ മാത്രം രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ 30 ക്രൈസ്തവർ കൊല്ലപ്പെട്ടതായി ഫീദസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ലെബനനിലെ കുട്ടികൾ കടുത്ത സംഘർഷങ്ങൾക്കും ആക്രമണങ്ങൾക്കും വിധേയരാകുകയാണെന്നും 100 കുട്ടികളാണ് കഴിഞ്ഞ 2 യുദ്ധത്തിന്റെ ഇരകളായതെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. കഴിഞ്ഞ 8 ദിവസങ്ങൾക്കുള്ളിൽ മാത്രം 59 കുട്ടികൾ ആക്രമണങ്ങൾക്കിരകളായെന്ന് അറിയിച്ച ശിശുക്ഷേമനിധി വെടിനിറുത്തൽ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം മാത്രം 22 കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും 93 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാക്കി. തുടർച്ചയായ ആക്രമണങ്ങൾ മൂലം രാജ്യത്ത് 800,000 കുട്ടികളാണ് കടുത്ത മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതെന്ന് സംഘടന കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ ഡിലേക്സീത്തെ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലെ 99 മുതൽ 102 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

സഭയിലും സമൂഹത്തിലും ദാരിദ്ര്യമനുഭവിക്കുന്ന ആളുകളെ പ്രത്യേകമായ ഒരു താൽപര്യത്തോടെയും കരുതലോടെയും സമീപിക്കണം എന്നതാണ് ഈ അപ്പസ്തോലിക പ്രബോധനം അതിന്റെ സമഗ്രതയിൽ മുൻപോട്ടുവെക്കുന്ന

നിലപാട് എന്നത് വെറുമൊരു സാമൂഹിക സേവനമല്ല, മറിച്ച് അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ തിരഞ്ഞെടുത്തത് ദാരിദ്ര്യത്തിന്റെ വഴിയായിരുന്നു. നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടി ദരിദ്രനായി തീർന്ന ക്രിസ്തുവിന്റെ മാതൃകയാണ് സഭയെ ഈ വഴിയിൽ നയിക്കുന്നത്. ലോകത്തിലെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും ഇടമുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജീവിതത്തിന്റെ മേശ ഒരുക്കുക എന്നത് സഭയുടെ ദൗത്യമാണ്. ഈ മേശയിൽ നിന്നും ആരും പുറന്തള്ളപ്പെടരുത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ മനുഷ്യന്റെ സമഗ്ര വികസനം സാധ്യമാകൂ എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ദരിദ്രരെ കേവലം ഉപഭോക്താക്കളായോ അല്ലെങ്കിൽ ഔദാര്യം കൈപ്പറ്റുന്ന വസ്തുക്കളായോ കാണുന്ന രീതി മാറേണ്ടതുണ്ട്. അവർക്ക് സ്വന്തമായ ഒരു സംസ്കാരം രൂപപ്പെടുത്തുവാനും അതിൽ ജീവിക്കുവാനുമുള്ള അവകാശമുണ്ടെന്നത് പ്രധാനമാണ്. ഓരോ സമൂഹത്തിനും അവരുടേതായ മൂല്യങ്ങളും വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളുമുണ്ട്. ദരിദ്രരായ ജനവിഭാഗങ്ങൾ അവരുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്ന വിശ്വാസ ജീവിതത്തെ സഭ ആദരവോടെ കാണണം. ദാരിദ്ര്യത്തിന്റെ അനുഭവം മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാത്ത പല സത്യങ്ങളെയും ദർശിക്കുവാനുള്ള ഉൾക്കാഴ്ച അവർക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടുതന്നെ ലോകം അവരെ കേൾക്കുവാൻ തയ്യാറാവണം. സുവിശേഷവൽക്കരണത്തിൽ ദരിദ്രർക്ക് വലിയ പങ്കുണ്ടെന്നതും പാപ്പ അടിവരയിട്ട് പറയുന്നു. അവർ വെറുതെ വചനം കേൾക്കുന്നവരല്ല, മറിച്ച് തങ്ങളുടെ ലളിതമായ ജീവിതത്തിലൂടെയും കുടുംബ ബന്ധങ്ങളിലൂടെയും അയൽപ്പക്ക ബന്ധങ്ങളിലൂടെയും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവരാണ്. മക്കളെ വിശ്വാസത്തിൽ വളർത്തുന്നതും പ്രയാസങ്ങൾക്കിടയിലും ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നതും ദരിദ്രരുടെ സവിശേഷതയാണ്. അവരുടെ ഈ ജനകീയമായ വിശ്വാസരീതി സഭയ്ക്കു വലിയൊരു മുതൽക്കൂട്ടാണ്. ദരിദ്രരോടുള്ള സൗഹൃദമാണ് അവരെ മനസ്സിലാക്കുവാനുള്ള ഏക വഴി. അവരോട് അടുത്തു നിൽക്കുമ്പോൾ മാത്രമേ അവരുടെ യഥാർത്ഥ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കൂ. അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുവാനും അവരെ വിമോചനത്തിന്റെ പാതയിലേക്ക് നയിക്കുവാനും ഈ സൗഹൃദം അനിവാര്യമാണ്. ദരിദ്രർക്കു വേണ്ടിയുള്ള നിലപാട് എന്നത് അവരോടുള്ള ഒരു പ്രത്യേക സ്നേഹമാണ്. ഇത് വെറുമൊരു സഹതാപമല്ല, മറിച്ച് മറ്റൊരാളുടെ വ്യക്തിത്വത്തെ ആഴത്തിൽ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ശ്രദ്ധയാണ്. സ്നേഹത്തിലധിഷ്ഠിതമായ ഈ ശ്രദ്ധയാണ് ഒരുവനെ സേവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇത് ഇന്ന് പലപ്പോഴും കാണപ്പെടുന്നതുപോലെ പ്രശസ്തിക്കോ അല്ലെങ്കിൽ കടമ നിർവഹിക്കുവാനോ വേണ്ടിയല്ല, മറിച്ച് ആ വ്യക്തിയുടെ അന്തർലീനമായ സൗന്ദര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നാം അവരെ സ്നേഹിക്കേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ദരിദ്രരുടെ ജീവിതശൈലിയെയും അവരുടെ വിശ്വാസത്തെയും ആദരിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹം അർത്ഥപൂർണമാകുന്നത്. അവരെ വിമോചനത്തിലേക്ക് നയിക്കുക എന്നാൽ അവർക്കൊപ്പം നടക്കുക എന്നാണ് അർത്ഥം. ദരിദ്രർക്കിടയിൽ താമസിക്കുവാനും അവരെപ്പോലെ ജീവിക്കുവാനും തയ്യാറായവരെ പാപ്പ തന്റെ വാക്കുകളിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇടയ്ക്കിടെ സന്ദർശനം നടത്തുന്നതിനേക്കാൾ വലിയ മൂല്യം അവരോടൊപ്പം വസിക്കുന്നതിനുണ്ട്. സുവിശേഷാത്മകമായ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായ രൂപമാണിത്. ഇത്തരം സാമീപ്യമാണ് ദരിദ്രരെ വികസനത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്നത്. ദരിദ്രരിൽ നിന്നും നാം സുവിശേഷം പഠിക്കേണ്ടതുണ്ട് എന്ന ചിന്ത വളരെ പ്രധാനമാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ജ്ഞാനമുണ്ട്. എല്ലാവിധ പ്രതിസന്ധികളിലും അതിജീവനത്തിന്റെ പാഠങ്ങൾ അവർ പഠിക്കുന്നത് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തിലൂടെയാണ്. മറ്റാരും സഹായിക്കാനില്ലാത്ത സാഹചര്യത്തിൽ ദൈവത്തിൽ മാത്രം അഭയം പ്രാപിക്കുന്ന അവരുടെ ആത്മീയത ഏറെ ആഴമുള്ളതാണ്. സുരക്ഷിതത്വത്തിന്റെ നടുവിൽ ജീവിക്കുന്നവർക്ക് ഈ ജ്ഞാനം ലഭിക്കണമെങ്കിൽ ദരിദ്രരുടെ അനുഭവങ്ങളെ ശ്രവിക്കണമെന്നും പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ചെറിയ പരാതികളെ അവരുടെ വലിയ കഷ്ടപ്പാടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എത്രത്തോളം ലളിതമാക്കേണ്ടതുണ്ടെന്ന ബോധ്യം നമുക്കുണ്ടാകും. ദരിദ്രരുടെ ദാരിദ്ര്യം നമ്മെ തിരുത്തുകയും ലളിതമായ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ സമഗ്ര വികസനമെന്നത് കേവലം സാമ്പത്തിക വളർച്ചയല്ല, അത് ആത്മീയവും സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയും കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഈ വികസന പ്രക്രിയയിൽ ദരിദ്രരെ മാറ്റിനിർത്തുവാൻ സാധിക്കില്ല. അവരെ വികസനത്തിന്റെ ലക്ഷ്യങ്ങളായി മാത്രം കാണാതെ വികസനത്തിന്റെ പങ്കാളികളായി കാണണം. ദരിദ്രരുടെ അനുഭവങ്ങളിൽ നിന്നും ഉയരുന്ന ജ്ഞാനം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ഏറെ അനിവാര്യമാണ്. അവർ പ്രദർശിപ്പിക്കുന്ന ഐക്യദാർഢ്യം, പരസ്പര സഹായം, സഹനശക്തി എന്നിവ ആധുനിക ലോകത്തിന് ഏറെ മാതൃകയാണ്. സമ്പന്നതയുടെയും ഉപഭോഗ സംസ്കാരത്തിന്റെയും ഇടയിൽ
വഴിതെറ്റിപ്പോകുന്ന മനുഷ്യന് ദരിദ്രരുടെ

ജീവിതം ഒരു വഴികാട്ടിയാണ്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും ദാരിദ്ര്യം ഒരു തടസ്സമല്ലെന്ന് അവർ തെളിയിക്കുന്നു. ചുരുക്കത്തിൽ, ദരിദ്രർക്ക് സഭയുടെയും സമൂഹത്തിന്റെയും ഹൃദയഭാഗത്താണ് സ്ഥാനം എന്നുള്ളതാണ് പാപ്പ പ്രത്യേകമായി പറഞ്ഞുവെക്കുന്നത്. അവരെ കേവലം ഗുണഭോക്താക്കളായി കാണുന്ന മനോഭാവം ഉപേക്ഷിച്ച് ലോകത്തെ പരിവർത്തനം ചെയ്യുവാൻ കഴിവുള്ള ശക്തികളായി അവരെ അംഗീകരിക്കണം. അവരുടെ അന്തസ്സ് തിരിച്ചറിയുന്നതും അവരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നതും ക്രിസ്തീയ ദൗത്യത്തിന്റെ ഭാഗമാണെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അപ്പസ്തോലിക പ്രബോധനത്തിലെ ഈ വാക്കുകൾ തുടർന്ന് പാപ്പ തന്റെ പല സന്ദേശങ്ങളിലും എടുത്തുപറയുന്നതും ലോകത്തിന് വലിയ ഒരു ആഹ്വാനമാണ്. ദരിദ്രരിലൂടെയുള്ള ഈ വികസന കാഴ്ചപ്പാട് മനുഷ്യനെ കൂടുതൽ വിനീതനും സ്നേഹസമ്പന്നനുമാക്കുന്നു. മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും അപ്രകാരം ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുവാനും നമ്മെ സഹായിക്കുന്നു. എല്ലാവർക്കും പങ്കുചേരാവുന്ന ജീവിതത്തിന്റെ മേശ യാഥാർത്ഥ്യമാകുമ്പോൾ മാത്രമേ മാനവികത അതിന്റെ പൂർണതയിൽ എത്തുകയുള്ളൂ. ദരിദ്രരോടുള്ള ഈ ആദരവും സ്നേഹവും കലർന്ന സമീപനമാണ് ലോകത്തെ കൂടുതൽ നീതിയുള്ളതും സമാധാനപൂർണവുമാക്കുന്നത്. അവരുടെ ലളിതമായ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സുവിശേഷമനുസരിച്ച് ജീവിക്കുന്നത്. ഇത് കേവലം ദരിദ്രരുടെ പുരോഗതി മാത്രമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ ആത്മീയവും ഭൗതികവുമായ സമഗ്ര വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBS വരികൾക്ക് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് സംഗീതം പകർന്ന ഗാനം. ആലപിക്കുന്നത് കേദാർനാഥും വൈഗ മേരി ജോയും.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. സുരക്ഷിതമായ ഒരു സാമൂഹിക ജീവിതം ഉറപ്പാക്കാൻ വേണ്ടി മനുഷ്യാന്തസ്സു മാനിച്ചുകൊണ്ടുള്ള നിയമവാഴ്ച പ്രോത്സാഹിപ്പിക്കണമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ. നിരവധി രാജ്യങ്ങൾ അംഗങ്ങളായുള്ള ഓഷെ എന്ന യൂറോപ്പിലെ സുരക്ഷയ്ക്കും സഹകരണത്തിനും വേണ്ടിയുള്ള സംഘടന ഒരുക്കിയ സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് മെയ് 15 വെള്ളിയാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് സംസാരിക്കവെയാണ് അനധികൃത മയക്കുമരുന്നുകളുടെയും സംഘടിത കുറ്റകൃത്യങ്ങളുടെയും നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ പിതാവ് പ്രസ്താവന നടത്തിയത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ തിരുത്തി സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി മനുഷ്യാന്തസ്സ് മാനിച്ചുകൊണ്ടും വധശിക്ഷയും അതികഠിനമായ ശാരീരിക പീഡനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടുമുള്ള തിരുത്തൽ നടപടികൾ ഉണ്ടാകുന്നതിനെ പരിശുദ്ധ പിതാവ് അനുകൂലിച്ച് സംസാരിച്ചു. ശിക്ഷ നടപ്പാക്കുന്നതിലൂടെ മാത്രമല്ല യഥാർത്ഥ നീതി നേടാനാകുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സമൂഹത്തിൽ നിയമങ്ങൾക്കുണ്ടാകേണ്ട ഉന്നത സ്ഥാനത്തെക്കുറിച്ച് സംസാരിച്ച പാപ്പ, എന്നാൽ വ്യക്തികളുടെയോ സമൂഹങ്ങളുടെയോ അവകാശങ്ങളും അന്തസ്സും നിഷേധിക്കാനോ തകർക്കാനോ ആർക്കും അവകാശമില്ലെന്നും പ്രസ്താവിച്ചു. നിർമ്മിത ബുദ്ധിയുൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളുടെ കൂടി സഹായത്തോടെ യുദ്ധങ്ങളും സംഘർഷങ്ങളും തുടരുന്ന ഇന്നത്തെ ലോകത്ത് സമാധാനത്തിന്റെ സൃഷ്ടാക്കളാകാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ 14-ാമൻ പാപ്പ. റോമിലുള്ള സപ്പിയൻസ യൂണിവേഴ്സിറ്റിയിൽ മെയ് 14 വ്യാഴാഴ്ച നടത്തിയ സന്ദർശനവേളയിൽ പൊതുനന്മയും പാരിസ്ഥിതിക സംരക്ഷണവും ജനങ്ങൾക്കിടയിലുള്ള ഐക്യവും ഉറപ്പാക്കുന്ന ഒരു ജീവിതശൈലി സ്വന്തമാക്കാൻ പാപ്പ യുവജനങ്ങളോട് ആവശ്യപ്പെട്ടു. മെച്ചപ്പെട്ട ഒരു ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും പ്രാധാന്യം എടുത്തു പറഞ്ഞ പാപ്പ, ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ യുവജനങ്ങളുൾപ്പെടെയുള്ള ആളുകൾ സഹനങ്ങളിലൂടെ കടന്നുപോകുന്നത് മറന്നുപോകരുതെന്ന് ഓർമ്മിപ്പിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ ദുരന്തങ്ങൾ മറക്കരുതെന്നും യുദ്ധങ്ങൾ ആവർത്തിക്കപ്പെടരുതെന്നും പരിശുദ്ധ പിതാവ് യുവജനങ്ങളെ ഓർമ്മിപ്പിച്ചു. യുദ്ധങ്ങൾക്കും ആയുധങ്ങൾക്കുമായി നീക്കിവയ്ക്കപ്പെടുന്ന വലിയ സാമ്പത്തിക നിക്ഷേപത്തെക്കുറിച്ച് പ്രതിപാദിച്ച പാപ്പ, ലോകത്ത് കൂടുതൽ സംഘർഷങ്ങളും ഭീതിയും വളർത്താനും വിദ്യാഭ്യാസ ആരോഗ്യമേഖലകളിലേക്കുള്ള ശ്രദ്ധയും നിക്ഷേപവും കുറയ്ക്കാനും നയതന്ത്ര ബന്ധങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനും കാരണമാകുന്ന ഇത്തരം സാഹചര്യങ്ങളെ പ്രതിരോധം എന്ന പേരിൽ വിളിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചു. വിവിധ മേഖലകളിലും ശാസ്ത്രവിഭാഗങ്ങളിലും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സപ്പിയൻസ സർവകലാശാല ഏറെ സാമ്പത്തിക സാധ്യതകൾ ഇല്ലാത്തവർക്കും ഭിന്നശേഷിക്കാർക്കും തടവുകാർക്കും അഭയാർത്ഥികൾക്കും നൽകുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണത്തിൽ പ്രത്യേകം പരാമർശിച്ചിരുന്നു. വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളായി വത്തിക്കാനിൽ സേവനമനുഷ്ഠിച്ചുവരുന്ന വിവിധ അംബാസഡർമാർക്ക് ഔദ്യോഗിക ബഹുമതികൾ സമ്മാനിച്ച് പരിശുദ്ധ സിംഹാസനം. മെയ് 12 ചൊവ്വാഴ്ചയായിരുന്നു വത്തിക്കാനിലെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വെച്ച് ഈ ഔദ്യോഗിക ബഹുമതികൾ 13 അംബാസഡർമാർക്ക് നൽകപ്പെട്ടത്. തങ്ങളുടെ രാജ്യങ്ങൾക്കുവേണ്ടി വത്തിക്കാനിൽ 2 വർഷത്തിലേറെയായി സേവനമനുഷ്ഠിച്ച 13 പേർക്കാണ് പതിവുപോലെ ഈ ബഹുമതികൾ ലഭിച്ചത്. പരിശുദ്ധ പിതാവിന്റെ തിരഞ്ഞെടുപ്പിന്റെ പ്രഥമ വാർഷികത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ നടന്ന ഈ ചടങ്ങിൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തരകാര്യ വിഭാഗം തലവൻ ആർച്ച് ബിഷപ്പ് പൌളോ റുദെല്ലിയാണ് ഈ ഔദ്യോഗിക ബഹുമതിയുമായി ബന്ധപ്പെട്ട രേഖകളും ചിഹ്നങ്ങളും കൈമാറിയത്. 11 പുരുഷ അംബാസഡർമാർക്കും 2 വനിതാ അംബാസഡർമാർക്കുമാണ് പരിശുദ്ധ സിംഹാസനം മെയ് 12 ഔദ്യോഗിക ബഹുമതികൾ സമ്മാനിച്ചത്. ഗാസ പ്രദേശത്തെ മനുഷ്യർ നേരിടുന്ന ആരോഗ്യ പ്രതിസന്ധികൾ കൂടുതൽ വഷളായി വരികയാണെന്ന് അന്താരാഷ്ട്ര കാരിത്താസ് സംഘടനയുടെ ജെറുസലേം വിഭാഗം. പ്രദേശത്ത് 2026 മാത്രം 70,000-ത്തിലധികം അണുബാധ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്നും പ്രദേശത്തെ ആരോഗ്യപരിപാലന സംവിധാനം വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ പ്രസ്താവിച്ചു. കുടിയിറങ്ങാൻ നിർബന്ധിതരായ 10,000-ക്കണക്കിന് കുടുംബങ്ങൾ തുറസായ സ്ഥലങ്ങളിലും ക്യാമ്പുകളിലുമാണ് കഴിയുന്നതെന്നും അവരിൽ പലർക്കും എലിയുടെ കടിയേറ്റ് രോഗങ്ങൾ പകരുന്നുണ്ടെന്നും എക്ടോപാരസൈറ്റ് എന്ന പരാദജീവികൾ മൂലമുള്ള അണുബാധയുണ്ടാകുന്നുണ്ടെന്നും സുരക്ഷാ കാരണങ്ങളാൽ പേരു വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഈ ആരോഗ്യപ്രവർത്തകൻ വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഭക്തിഗാന മാലിക കേൾക്കാം. ക്രൂശിലെ ക്രിസ്തുവിൽ ലോകം മുഴുവനുമായി ചൊരിയപ്പെടുന്ന ദൈവകാരുണ്യമാണ് നമുക്ക് കാണാനാകുന്നത്. പ്രതിഫലം നോക്കിയും കഴിവുകളും സ്ഥാനമാനങ്ങളും നോക്കിയും അപരനെ കൂടെ കൂട്ടുന്ന ലൗകികതയുടെ ചിന്തകൾക്ക് അതീതമാണ് പൂർണമായും സൗജന്യമായി ലോകത്തിന് മുഴുവനായി നൽകപ്പെടുന്ന ദൈവസ്നേഹം. ആ സ്നേഹത്തെ ഉള്ളിൽ സ്വീകരിക്കുന്നവരെ ദൈവം തന്നോട് ചേർത്തുപിടിക്കുന്നുണ്ട്, സ്വന്തമായി കരുതുന്നുണ്ട്. MCBS വൈദികനായ ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് ഇന്ന് ആദ്യം. ആലാപനം അഞ്ജലി വാര്യർ.

ദൈവത്തിന്റെ സ്നേഹം മാനവരാശിയിലേക്ക് കൂടവസിക്കുന്നവനായി ഒഴുകിയെത്തിയത് ക്രിസ്തുവിലൂടെയാണ്. എല്ലാ മനുഷ്യരെയും സ്വന്തം മക്കളെപ്പോലെ കരുതുവാൻ സാധിക്കുന്ന ഒരു അമ്മയിലൂടെയാണ് അവൻ ഈ ഭൂമിയിൽ പിറക്കുന്നത്. ക്രിസ്തു നമുക്കും അമ്മയായി നൽകിയ പരിശുദ്ധ അമ്മയെ കൂടുതലായി സ്നേഹിക്കുവാനും അമ്മയുടെ പ്രാർത്ഥനകളിലൂടെ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മെ സഹായിക്കുന്ന ജപമാല പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ഗാനമാണ് അടുത്തത്. ഫാദർ വർഗീസ് മുഞ്ഞേലി എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ലിബിൻസ് കറിയ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. സുരക്ഷിതമായ ഒരു സാമൂഹിക ജീവിതം ഉറപ്പാക്കാൻ വേണ്ടി മനുഷ്യാന്തസ്സു മാനിച്ചുകൊണ്ടുള്ള നിയമവാഴ്ച പ്രോത്സാഹിപ്പിക്കണമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ. നിരവധി രാജ്യങ്ങൾ അംഗങ്ങളായുള്ള ഓഷെ എന്ന യൂറോപ്പിലെ സുരക്ഷയ്ക്കും സഹകരണത്തിനും വേണ്ടിയുള്ള സംഘടന ഒരുക്കിയ സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് മെയ് 15 വെള്ളിയാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് സംസാരിക്കവെയാണ് അനധികൃത മയക്കുമരുന്നുകളുടെയും സംഘടിത കുറ്റകൃത്യങ്ങളുടെയും നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ പിതാവ് പ്രസ്താവന നടത്തിയത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ തിരുത്തി സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി മനുഷ്യാന്തസ്സ് മാനിച്ചുകൊണ്ടും വധശിക്ഷയും അതികഠിനമായ ശാരീരിക പീഡനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടുമുള്ള തിരുത്തൽ നടപടികൾ ഉണ്ടാകുന്നതിനെ പരിശുദ്ധ പിതാവ് അനുകൂലിച്ച് സംസാരിച്ചു. ശിക്ഷ നടപ്പാക്കുന്നതിലൂടെ മാത്രമല്ല യഥാർത്ഥ നീതി നേടാനാകുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സമൂഹത്തിൽ നിയമങ്ങൾക്കുണ്ടാകേണ്ട ഉന്നത സ്ഥാനത്തെക്കുറിച്ച് സംസാരിച്ച പാപ്പ, എന്നാൽ വ്യക്തികളുടെയോ സമൂഹങ്ങളുടെയോ അവകാശങ്ങളും അന്തസ്സും നിഷേധിക്കാനോ തകർക്കാനോ ആർക്കും അവകാശമില്ലെന്നും പ്രസ്താവിച്ചു. നിർമ്മിത ബുദ്ധിയുൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളുടെ കൂടി സഹായത്തോടെ യുദ്ധങ്ങളും സംഘർഷങ്ങളും തുടരുന്ന ഇന്നത്തെ ലോകത്ത് സമാധാനത്തിന്റെ സൃഷ്ടാക്കളാകാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. റോമിലുള്ള സപ്പിയൻസ യൂണിവേഴ്സിറ്റിയിൽ മെയ് 14 വ്യാഴാഴ്ച നടത്തിയ സന്ദർശനവേളയിൽ പൊതുനന്മയും പാരിസ്ഥിതിക സംരക്ഷണവും ജനങ്ങൾക്കിടയിലുള്ള ഐക്യവും ഉറപ്പാക്കുന്ന ഒരു ജീവിതശൈലി സ്വന്തമാക്കാൻ പാപ്പ യുവജനങ്ങളോട് ആവശ്യപ്പെട്ടു. മെച്ചപ്പെട്ട ഒരു ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും പ്രാധാന്യം എടുത്തു പറഞ്ഞ പാപ്പ, ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ യുവജനങ്ങളുൾപ്പെടെയുള്ള ആളുകൾ സഹനങ്ങളിലൂടെ കടന്നുപോകുന്നത് മറന്നുപോകരുതെന്ന് ഓർമ്മിപ്പിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ ദുരന്തങ്ങൾ മറക്കരുതെന്നും യുദ്ധങ്ങൾ ആവർത്തിക്കപ്പെടരുതെന്നും പരിശുദ്ധ പിതാവ് യുവജനങ്ങളെ ഓർമ്മിപ്പിച്ചു. യുദ്ധങ്ങൾക്കും ആയുധങ്ങൾക്കുമായി നീക്കിവയ്ക്കപ്പെടുന്ന വലിയ സാമ്പത്തിക നിക്ഷേപത്തെക്കുറിച്ച് പ്രതിപാദിച്ച പാപ്പ, ലോകത്ത് കൂടുതൽ സംഘർഷങ്ങളും ഭീതിയും വളർത്താനും വിദ്യാഭ്യാസ ആരോഗ്യമേഖലകളിലേക്കുള്ള ശ്രദ്ധയും നിക്ഷേപവും കുറയ്ക്കാനും നയതന്ത്ര ബന്ധങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനും കാരണമാകുന്ന ഇത്തരം സാഹചര്യങ്ങളെ പ്രതിരോധം എന്ന പേരിൽ വിളിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചു. വിവിധ മേഖലകളിലും ശാസ്ത്രവിഭാഗങ്ങളിലും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സപ്പിയൻസ സർവകലാശാല ഏറെ സാമ്പത്തിക സാധ്യതകൾ ഇല്ലാത്തവർക്കും ഭിന്നശേഷിക്കാർക്കും തടവുകാർക്കും അഭയാർത്ഥികൾക്കും നൽകുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണത്തിൽ പ്രത്യേകം പരാമർശിച്ചിരുന്നു. വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളായി വത്തിക്കാനിൽ സേവനമനുഷ്ഠിച്ചുവരുന്ന വിവിധ അംബാസഡർമാർക്ക് ഔദ്യോഗിക ബഹുമതികൾ സമ്മാനിച്ച് പരിശുദ്ധ സിംഹാസനം. മെയ് 12 ചൊവ്വാഴ്ചയായിരുന്നു വത്തിക്കാനിലെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വെച്ച് ഈ ഔദ്യോഗിക ബഹുമതികൾ 13 അംബാസഡർമാർക്ക് നൽകപ്പെട്ടത്. തങ്ങളുടെ രാജ്യങ്ങൾക്കുവേണ്ടി വത്തിക്കാനിൽ 2 വർഷത്തിലേറെയായി സേവനമനുഷ്ഠിച്ച 13 പേർക്കാണ് പതിവ് പോലെ ഈ ബഹുമതികൾ ലഭിച്ചത്. പരിശുദ്ധ പിതാവിന്റെ തിരഞ്ഞെടുപ്പിന്റെ പ്രഥമ വാർഷികത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ നടന്ന ഈ ചടങ്ങിൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തരകാര്യ വിഭാഗം തലവൻ ആർച്ച് ബിഷപ്പ് പൌളോ റുദെല്ലിയാണ് ഈ ഔദ്യോഗിക ബഹുമതിയുമായി ബന്ധപ്പെട്ട രേഖകളും ചിഹ്നങ്ങളും കൈമാറിയത്. 11 പുരുഷ അംബാസഡർമാർക്കും 2 വനിതാ അംബാസഡർമാർക്കുമാണ് പരിശുദ്ധ സിംഹാസനം മെയ് 12 ഔദ്യോഗിക ബഹുമതികൾ സമ്മാനിച്ചത്. ഗാസ പ്രദേശത്തെ മനുഷ്യർ നേരിടുന്ന ആരോഗ്യ പ്രതിസന്ധികൾ കൂടുതൽ വഷളായി വരികയാണെന്ന് അന്താരാഷ്ട്ര കാരിത്താസ് സംഘടനയുടെ ജെറുസലേം വിഭാഗം. പ്രദേശത്ത് 2026 മാത്രം 70,000-ത്തിലധികം അണുബാധ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്നും പ്രദേശത്തെ ആരോഗ്യപരിപാലന സംവിധാനം വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ പ്രസ്താവിച്ചു. കുടിയിറങ്ങാൻ നിർബന്ധിതരായ 10,000-കണക്കിന് കുടുംബങ്ങൾ തുറസായ സ്ഥലങ്ങളിലും ക്യാമ്പുകളിലുമാണ് കഴിയുന്നതെന്നും അവരിൽ പലർക്കും എലിയുടെ കടിയേറ്റ് രോഗങ്ങൾ പകരുന്നുണ്ടെന്നും എക്ടോപാരസൈറ്റ് എന്ന പരാദജീവികൾ മൂലമുള്ള അണുബാധയുണ്ടാകുന്നുണ്ടെന്നും സുരക്ഷാ കാരണങ്ങളാൽ പേരു വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഈ ആരോഗ്യപ്രവർത്തകൻ വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഭക്തിഗാന മാലിക കേൾക്കാം. ക്രൂശിലെ ക്രിസ്തുവിൽ ലോകം മുഴുവനുമായി ചൊരിയപ്പെടുന്ന ദൈവകാരുണ്യമാണ് നമുക്ക് കാണാനാകുന്നത്. പ്രതിഫലം നോക്കിയും കഴിവുകളും സ്ഥാനമാനങ്ങളും നോക്കിയും അപരനെ കൂടെ കൂട്ടുന്ന ലൗകികതയുടെ ചിന്തകൾക്ക് അതീതമാണ് പൂർണമായും സൗജന്യമായി ലോകത്തിന് മുഴുവനായി നൽകപ്പെടുന്ന ദൈവസ്നേഹം. ആ സ്നേഹത്തെ ഉള്ളിൽ സ്വീകരിക്കുന്നവരെ ദൈവം തന്നോട് ചേർത്തു പിടിക്കുന്നുണ്ട്, സ്വന്തമായി കരുതുന്നുണ്ട്. MCBS വൈദികനായ ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് ഇന്ന് ആദ്യം. ആലാപനം അഞ്ജലി വാര്യർ.

ദൈവത്തിന്റെ സ്നേഹം മാനവരാശിയിലേക്ക് കൂടവസിക്കുന്നവനായി ഒഴുകിയെത്തിയത് ക്രിസ്തുവിലൂടെയാണ്. എല്ലാ മനുഷ്യരെയും സ്വന്തം മക്കളെപ്പോലെ കരുതുവാൻ സാധിക്കുന്ന ഒരു അമ്മയിലൂടെയാണ് അവൻ ഈ ഭൂമിയിൽ പിറക്കുന്നത്. ക്രിസ്തു നമുക്കും അമ്മയായി നൽകിയ പരിശുദ്ധ അമ്മയെ കൂടുതലായി സ്നേഹിക്കുവാനും അമ്മയുടെ പ്രാർത്ഥനകളിലൂടെ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മെ സഹായിക്കുന്ന ജപമാല പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ഗാനമാണ് അടുത്തത്. ഫാദർ വർഗീസ് മുഞ്ഞേലി എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ലിബിൻസ് കറിയ.